മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 29-ാം തീയതി, തിങ്കളാഴ്ച. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച പ്രത്യേക ചിത്രീകരണം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ.

ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 14-നാണ് ഹിന്ദി ദിവസ് ആചരിക്കുന്നത്. 1949 സെപ്റ്റംബർ 14-ന് ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദിയെ ദേവനാഗരി ലിപിയിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം, സമ്പന്നമായ സാഹിത്യ പാരമ്പര്യം, ദേശീയ ഐക്യത്തിൽ ഭാഷയ്ക്കുള്ള പങ്ക് എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ഹിന്ദി ദിവസിൻ്റെ പ്രധാന ലക്ഷ്യം. സ്കൂളുകളിലും കോളേജുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഹിന്ദി പ്രസംഗം, കവിത, ഉപന്യാസം, ക്വിസ് തുടങ്ങിയ വിവിധ പരിപാടികൾ ഈ ദിവസം സംഘടിപ്പിക്കാറുണ്ട്. ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തെ ആദരിക്കുന്നതിനോടൊപ്പം ഹിന്ദിയുടെ വളർച്ചയും പ്രചാരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവസരവുമാണ് ഹിന്ദി ദിവസം.

ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി. പ്രകൃതി പോലും ഭക്തി സാന്ദ്രമാകുന്ന ഒരു പുണ്യദിനം. അതെ, ഇന്ന് വിനായക ചതുർത്ഥി. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ആലോചിക്കുമ്പോൾ, നമ്മൾ ആദ്യം ആരെയാണ് ഓർക്കുക? വിഘ്നങ്ങളകറ്റുന്ന, തുമ്പിക്കരത്താൽ നമ്മെ അനുഗ്രഹിക്കുന്ന പ്രണവസ്വരൂപനായ ഗണപതി ഭഗവാനെ തന്നെ. ഹിന്ദുക്കൾ വളരെ ഭക്തിയോടെയും ആഘോഷത്തോടെയും കൊണ്ടാടുന്ന ഒരു പ്രധാന ഉത്സവമാണ് വിനായക ചതുർത്ഥി. വിഘ്നങ്ങളകറ്റി സർവകാര്യ വിജയം നൽകുന്ന ഗണപതി ഭഗവാന്റെ ജന്മദിനം. ഇന്ത്യയൊട്ടാകെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമുള്ള ഗണേശ ഭക്തർ ഭക്തിസാന്ദ്രമായ മനസ്സോടെ ഈ പുണ്യദിനം ആഘോഷിക്കുകയാണ്. തടസ്സങ്ങൾ നീക്കി ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ ആ ലംബോദരൻ്റെ തിരുനടയിലേക്ക് നമുക്കൊന്ന് മനസ്സുകൊണ്ട് യാത്ര ചെയ്യാം.

പാർവതി ദേവിയുടെയും ശിവഭഗവാന്റെയും പുത്രനായി ഗണപതി അവതരിച്ചതിന് പിന്നിലും മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. പാർവതീദേവി തൻ്റെ ശരീരത്തിലെ ചന്ദനക്കൂട്ട് ഉപയോഗിച്ച് ഒരു ബാലൻ്റെ രൂപം ഉണ്ടാക്കുകയും അതിന് ജീവൻ നൽകുകയും ചെയ്തു. താൻ കുളിക്കാൻ പോകുന്ന സമയത്ത് ആരെയും അകത്തേക്ക് വിടരുതെന്ന് ദേവി ആ ബാലനോട് കൽപ്പിച്ചു. ആ സമയത്താണ് ത്രിപുരാന്തകനായ ശിവൻ അവിടേക്ക് വരുന്നത്. അമ്മയുടെ കൽപ്പനയനുസരിച്ച് ബാലൻ ശിവഭഗവാനെ തടഞ്ഞു. ഇതിൽ കോപിതനായ ശിവൻ തൻ്റെ ത്രിശൂലം കൊണ്ട് ബാലൻ്റെ ശിരസ്സറുത്തു. തൻ്റെ അമ്മയുടെ ആജ്ഞ നിറവേറ്റാനായി ആ ബാലൻ സ്വന്തം ജീവൻ തന്നെ വെടിഞ്ഞു. വിവരമറിഞ്ഞ് ഓടിയെത്തിയ പാർവതീദേവി മകൻ്റെ വിയോഗത്തിൽ ദുഃഖിതയായി രൗദ്രഭാവം പൂണ്ടു. ദേവിയെ ശാന്തയാക്കാൻ ശിവഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളോട് വടക്കുദിക്കിലേക്ക് തലവെച്ച് കിടക്കുന്ന ആദ്യത്തെ ജീവിയുടെ തല കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവർ ഒരു ആനക്കുട്ടിയുടെ തലയുമായാണ് മടങ്ങിയെത്തിയത്. ആ ശിരസ് ബാലൻ്റെ ഉടലിൽ വെച്ച് ശിവഭഗവാൻ ജീവൻ നൽകുകയും അവനെ ഗണപതി അഥവാ ഗണങ്ങളുടെ നാഥനെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ പുണ്യദിനമാണ് വിനായക ചതുർത്ഥി.

കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥി ദിവസം വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഭക്തർ പുലർച്ചെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നു. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ ഭക്തർ ഇന്ന് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം. കൊട്ടത്തേങ്ങയും ശർക്കരയും കരിമ്പും തേനും നെയ്യുമെല്ലാം ചേർന്ന് ഹോമാഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ ഉയരുന്ന ആ സുഗന്ധം ഭക്ത മനസ്സുകളിൽ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നിറയ്ക്കുന്നത്. ഇതിനൊപ്പം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കൊഴുക്കട്ടയും മോദകവും നിവേദ്യമായി സമർപ്പിക്കുന്നതോടെ ഇന്നത്തെ പൂജകൾ പൂർണ്ണമാകുന്നു. കേരളത്തിലെ ഗണേശക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക തിരുവനന്തപുരത്തെ പ്രശസ്തമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. പട്ടാളത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിക്ക് വഴിപാടായി ഭക്തർ ആയിരക്കണക്കിന് തേങ്ങകളാണ് ഉടയ്ക്കുന്നത്. അതുപോലെ തന്നെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പവും മധൂർ മദനന്തീശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ അപ്പക്കൂട്ട് വഴിപാടും ഇന്നത്തെ ദിവസം ഏറെ പ്രശസ്തമാണ്. വിഘ്നങ്ങൾ മാറാൻ ഈ തിരുനടകളിൽ ഭക്തർ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഭഗവാൻ കൈവിടില്ലെന്നാണ് വിശ്വാസം.

വിവേകത്തിൻ്റെയും ബുദ്ധിയുടെയും പ്രതീകമാണ് ഗണപതി ഭഗവാൻ. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഗണപതി ബപ്പ മോരിയ എന്ന മന്ത്രധ്വനികളോടെ ദിവസങ്ങൾ നീളുന്ന ഗണേശോത്സവമാണ് നടക്കുന്നത്. ഇന്ന് കേരളത്തിലും വിനായക ചതുർത്ഥി ഘോഷയാത്രകൾ വലിയ ആവേശത്തോടെയാണ് കൊണ്ടാടുന്നത്. പ്രകൃതിദത്തമായ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായ ഗണപതി വിഗ്രഹങ്ങൾ ദിവസങ്ങളോളം പൂജിച്ച ശേഷം ജലാശയങ്ങളിൽ നിമഞ്ജനം ചെയ്യുന്നു. വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ഒഴുക്കുന്നതോടെ ഈ ആഘോഷങ്ങൾക്ക് സമാപനമാകും. നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാകുന്ന വിഘ്നങ്ങളെ മാറ്റി വിവേകത്തിൻ്റെയും അറിവിൻ്റെയും വെളിച്ചം നിറയ്ക്കാൻ ഈ വിനായക ചതുർത്ഥി പുണ്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിലെ

തടസ്സങ്ങൾ നീങ്ങി ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആകാശവാണി ശ്രീ വിജയപുരം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിനായക ചതുർത്ഥി ആശംസകൾ നേരുന്നു.

0: വിഘ്നങ്ങളകറ്റാൻ വിനായക ചതുർത്ഥി പ്രത്യേക ചിത്രീകൃത പരിപാടി സമാപിച്ചു. രചന മിനി വി, ആഖ്യാനം ദീപ ടി വി, ആവിഷ്കാരം മീന പ്രകാശ്, അവതരണം ആകാശവാണി ശ്രീവിജയപുരം.
1: നമസ്കാരം ശ്രോതാക്കളെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

0: ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുരം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലുള്ള പ്രാവീണ്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന യോഗ്യതകൾ. ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 40 വയസ്സിൽ കൂടാൻ പാടില്ല. മുകളിൽ പറഞ്ഞ യോഗ്യതകളുള്ളതും ശ്രീ വിജയപുരം മുനിസിപ്പൽ പരിധിക്കുള്ളിൽ താമസിക്കുന്നവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ ഫോം ആകാശവാണി ശ്രീ വിജയപുരത്തിൻ്റെ ഡ്യൂട്ടി റൂമിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിൽ സമർപ്പിക്കേണ്ടതിൻ്റെ അവസാന തീയതി 2026 ഒക്ടോബർ 5. ഇത് തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുരവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 4 ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു ഹൃദയപൂർവ്വം, ദീപ ടി വി.